0: ആകാശവാണി മടിക്കേരി കേന്ദ്ര ബോറെ ബോറെ കാര്യക്രമത്തിന് കൂടനെ ആദായ കളിക്കൽ കൂടി മിഞ്ഞത്തിൽ ഉണ്ട് എന്ന് അവണ്ണച്ചി താന്ത്രിക വിഭാഗത്തിന് മുഖ്യസ്ഥങ്ങളാണ് പി ആനന്ദൻ ഇവു ബോറെ ബോറെ താന്ത്രിക വിചാരത്തിന് മീത മാഹിതി കൊടുത്തത് കാര്യക്രമ വിഭാഗത്തിന് മുഖ്യസ്ഥങ്ങളാണ് പി എം ജഗദീഷ് ഇവു കാര്യക്രമത്തിന് ചട്ടുവട്ടിക്കര മീത പരിചയം അടിക്കൊടുത്തത് ഇതങ്കു മിഞ്ഞ ജന്റി കാര്യദർശി ഇവു കൊടുകു ജില്ലര ജില്ലാധികാരികളാണ് എസ് ജെ സോമശേഖരിങ്ങളെ ഭേട്ടി മാടിത്ത് ആകാശവാണി പിഞ്ഞ ജില്ലാഡളിതത്തിന് നടുവില് ഏറെ സഹകാര പിഞ്ഞ സമന്വയത്തിന് മീത ചർച്ച നടത്തി കാര്യക്രമത്തിൽ സിബന്ധിയ പിഞ്ഞ മുഖ്യപ്പെട്ടവു ഹാജരിഞ്ചത്ത് കർണാടക കൊടുവ സാഹിത്യ അക്കാദമി രാധനയില് പത്തനെ കൊടുവ പുസ്തക പത്തായത്തിന് ചേരമ്പാണയിലുള്ള ബേങ്കനാട് കൊടുവ സമാജത്തിൽ നാളാങ്കെ 22 മജ്ജന രണ്ടര ഗണ്ടയ്ക്ക് സ്ഥാപന മാടുവതുണ്ട് അക്കാദമി അധ്യക്ഷങ്ങളാണ് അജിനകണ്ഠ സി മഹേഷ് നാച്ചയ്യ ഇവ ഉദ്ഘാടനം മാടും ഈ കാര്യക്രമത്തിന് കൊറു കാരിക്കന സമാജത്തിന് അധ്യക്ഷങ്ങളാണ് ബാച്ചരണിയണ്ട ദിനേഷ് ഗണപതി ഇവു വൈസ്യോവ കാര്യക്രമത്തിൽ കൊടുവ സാഹിത്യ അക്കാദമിയുടെ സദസ്യങ്ങ സാഹിത്യ അഭിമാനിയ അല്ലത്തെ മുഖ്യപ്പെട്ടവു കൂടിയാടുവതുണ്ട് മടിക്കേരി സർക്കാരി ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ ഇന്ന് 2025-26 സാലിറ പഠ്യപിഞ്ഞ പഠ്യേത്തര ചട്ടുവട്ടിക്കല് ആകിരി നാൾ കാര്യക്രമം നടന്നത് കാര്യക്രമത്തിൽ കൂടിയാടിത്ത് തക്ക് പറന്ന് പിരിയാപട്ടണ സർക്കാരി ഫസ്റ്റ് ഗ്രേഡ് കോളേജിലെ പ്രാഞ്ചുപാലങ്ങളാണ് പ്രൊഫസർ ബി നഞ്ചുണ്ടസ്വാമി ഇവു വിദ്യാർത്ഥിയുടെ ബതുക്കല് പുസ്തക ബരി ഓതുവാണ്ട ബകയായി തിപ്പക്കാക കൂടനെ മാനവീയ മൌല്യത്തിന് ബുളുത്തിയോണ്ടു ജാതി കുഞ്ചി മാനവീയ മൌല്യത്തെ ബല്യത് എന്നുവ സന്ദേശത്തിന് ബുദ്ധ ബസവ് അംബേദ്കർ കൂടുനന്നിക്കെ മഹാൻ വ്യക്തിയെ സാരിത്ത് ഇന്ത ഗുണത്തിന് വിദ്യാർത്ഥിയെ തങ്ങടലി ബുളുത്തിയോണ്ടു ദേഹവേ ദേഗുല എന്നുവ ശ്രേഷ്ഠ ശിവശരണങ്ങളാണ് ബസവണ്ണ ഇവു സാറിന് ബല്യപെത പൂന പിഞ്ഞ വൈജ്ഞാനിക ആലോചനയെന്ന വിദ്യാർത്ഥിയെ തങ്ങടലി ബതുക്കല് ബൊളുത്തിയോണ്ടു എന്ന് അവ എണ്ണച്ചി കാര്യക്രമത്തിൽ കനപ്പെട്ട ബിന്ദുവ കൂടിയാടി തിഞ്ചത്ത് രാജാസീഡ് ഉദ്യാനവനത്തിൽ ഫുഡ് കോർട്ട് നിർമ്മാണക്ക് മടിക്കേരിയുടെ ശാസകങ്ങളാണ് ഡോക്ടർ മന്തർ ഗൌഡ ഇവു ഇന്ന് ഭൂമി പൂജന നടത്തി രാജാസീഡ് ഉദ്യാനവനത്തിന് പുട്ടാണി റെയിൽ വിഭാഗത്തിൽ ഇണ്ട നിർമ്മാണം ആപ്പതുണ്ട് ഫുഡ് കോർട്ടിലെ കാമകാരി ഒരു കാലത്തിൽ തീർത്തിട്ട് ആപ്പച്ചക്ക് വരിയ എല്ലാവർക്കും അനുകൂല ആപ്പനിക്കെ മാടുവാന്ന് അവ എണ്ണച്ചി ജില്ലാധികാരി എസ് ജെ സോമശേഖർ ഇവു തക്ക് പറഞ്ഞിട്ട് രാജസീഡ് ഉദ്യാനവനത്തിൽ പ്രതികാല 65 ലക്ഷക്കു ജാസ്തി പ്രവാസി ഗംഗ ബന്ധനുണ്ട് ഈണ്ട നിട്ടില് ഈ അഭിവൃദ്ധി കാര്യം മാടുവത് അഗത്യം ഉണ്ട് അല്ലത്തെ പരിസര ശുചിത്വത്തിന് ആദ്യത്തെ കൂടി കൊടുക്കണുണ്ട് അവ ഒണച്ചി ഈ സന്ദർഭത്ത് നഗരസഭ അധ്യക്ഷങ്ങളാണ് പി കലാവത്തി ഉപാധ്യക്ഷങ്ങളാണ് മഹേഷ് ജൈനി അല്ലത്തെ മുഖ്യപ്പെട്ടവു ഹാജരിഞ്ചത്ത് ശ്രീമംഗല 66-12 kV വിദ്യുത് വിതരണ ഉപകേന്ദ്ര ചുഞ്ചി പാഞ്ചിപ്പോപ്പ് എഫൂർ കാനൂർ ഫീഡറിൽ നാളെ കെലസുള്ളാണ് മീത ഗുണ്ടമാടു കുന്തൂരു ചീപ്പെക്കൊല്ലി നാൽക്കേരി പിന്നെ സുത്തമുത്തത്ര പ്രദേശത്തിൽ പോലാക്ക 10 ഗണ്ടേഞ്ചി 55 ഗണ്ടക്കത്തന്നെ കറന്റ് ഇപ്പുലെ സാർവജനികങ്ക സഹകരിച്ചിടുവാനിക്ക് ചെസ്കോമര കാര്യപിഞ്ഞ പാലന വിഭാഗത്തിന് കാര്യനിർവാഹക എഞ്ചിനീയർ ഇവു കെട്ടണ്ണിത്ത് കർണാടക ശാലാ പരീക്ഷ പിഞ്ഞ മൌല്യനിർണയ മണ്ഡലിയുടെ ആദനയിൽ 2026 SSLC പരീക്ഷ ദണ്ട് നാളങ്കെ 18-25 മടിക്കേരി സോമാരപേട്ടെ കുശാൽനഗര പിന്നെ വിരാജപേട്ടെ സർക്കാരി പദവിപൂർവ കോളേജ് ഹൈസ്കൂൾ വിഭാഗത്തിൽ നടപ്പ ഈ പരീക്ഷാ കേന്ദ്രത്തിൽ ഏത് അവ്യവഹാര ഇല്ലാത്ത നല്ല തരത്തിൽ നടത്തുവാണ മീത ഭാരതീയ നാഗരിക സുരക്ഷാ സമിതി 2023 കോലം 163 അടിയിൽ ദത്തവാന അധികാരത്തിനിക്ക് പരീക്ഷാ കേന്ദ്രത്തിന് സുത്ത 200 മീറ്റർ വ്യാപ്തിയിൽ പ്രദേശത്തിന് നിർബന്ധിത ജാഗാന്ത് ഘോഷണ മാടിത്ത് ജില്ലാധികാരി പിന്നെ ജില്ലാ ദണ്ഡാധികാരി എസ് ഡി സോമശേഖരി ആദേശം പുറച്ചിട്ടിത്ത് ഇല്ലിക്ക് ഇന്ത്യത്ര സുദ്ധി സമാചാര തീന്തത്ത്
1: സുദ്ധി സമാചാര കേളിദ്രി
2: ಇದು ಆಕಾಶವಾಣಿಯ ಮಡಿಕೇರಿ ಕೇಂದ್ರ ಸಮಯ 7:34 ಆಗಲಿದೆ ನಮ್ಮ ಮುಂದಿನ ಕಾರ್ಯಕ್ರಮ ಬೆಂಗಳೂರು ಕೇಂದ್ರದ ಸಹ ಪ್ರಸಾರದಲ್ಲಿ